0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. അമോറിസ് ലെത്തീസ്യ 2026 ഒക്ടോബറിലെ സമ്മേളനത്തിനായുള്ള മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. 2026 ഒക്ടോബർ 7 മുതൽ 14 വരെ ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വിളിച്ചുകൂട്ടുന്ന അമോറിസ് ലെത്തീസ്യ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിന്റെ മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയും സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റും ചേർന്നാണ് രേഖ തയ്യാറാക്കിയത്. പൗരസ്ത്യ കത്തോലിക്ക സഭകളുടെ വ്യക്തിസഭാ തലവന്മാർക്കും വിവിധ മെത്രാൻ സമിതികളുടെ അധ്യക്ഷന്മാർക്കും മാർഗരേഖ അയച്ചു. 2016 മാർച്ച് 19-ാം തീയതി ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച സിനഡാനന്തര അപ്പസ്തോലിക പ്രബോധനമായ അമോറിസ് ലെത്തീസ്യയുടെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 മാർച്ച് 19-ാം തീയതിയിലെ തന്റെ സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പയാണ് ഈ സമ്മേളനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കുടുംബങ്ങളെ ബാധിക്കുന്ന മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പരസ്പര ശ്രവണത്തിലൂടെ ഇന്ന് കുടുംബങ്ങളിൽ സുവിശേഷവൽക്കരണത്തിന് ആവശ്യമായ പ്രായോഗിക നടപടികൾ കൈക്കൊള്ളുന്നതിന് ആവശ്യമായ സിനഡൽ വിവേചന രീതികൾ കൈക്കൊള്ളുക, അമോറിസ് ലെത്തീസ്യ രേഖയുടെ വെളിച്ചത്തിൽ പ്രാദേശിക സഭകളിൽ ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ പരിഗണനകളാണ് ഈ സമ്മേളനത്തിന്റെ അടിസ്ഥാനം. ജൂൺ 27-ാം തീയതി നടന്ന അസാധാരണ കൺസിസ്റ്ററിയുടെ സമാപനത്തിൽ ലിയോ 14-ാമൻ പാപ്പ കുടുംബങ്ങളുടെ പ്രാധാന്യം അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. കുടുംബങ്ങളെ പിന്തുണയ്ക്കുകയും അവയെ അനുഗമിക്കുകയും ചെയ്യുന്നിടത്ത് ബന്ധങ്ങളുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും ഒരു വിദ്യാലയം വളരുന്നുവെന്നും എന്നാൽ അത് മുറിവേൽക്കുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുന്നിടത്ത് സമൂഹം മുഴുവൻ അതിന്റെ അനന്തരഫലങ്ങൾ വഹിക്കുന്നുവെന്നാണ് പാപ്പ തദവസരത്തിൽ എടുത്തു പറഞ്ഞത്. വത്തിക്കാൻ നൈജീരിയ നയതന്ത്ര ബന്ധത്തിന് 50 വർഷങ്ങൾ. കഴിഞ്ഞ 50 വർഷങ്ങളായി നയതന്ത്ര മേഖലയിൽ വത്തിക്കാനും നൈജീരിയയും തുടരുന്ന ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചർഡ് ഗല്ലഗർ നൈജീരിയയിൽ ജൂലൈ 2-ാം തീയതി മുതൽ സന്ദർശനം നടത്തിവരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ആർച്ച് ബിഷപ്പ് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി രാഷ്ട്രപതി ഭവനത്തിൽ വച്ച് കൂടിക്കാഴ്ച നടത്തി. നൈജീരിയയിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനവും സഹിഷ്ണുതയും ഉറപ്പാക്കുവാനും സർവമത സംവാദങ്ങൾക്ക് മുൻഗണന നൽകുവാനും തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് വ്യക്തമാക്കി. വൈദിക പരിശീലനത്തിന് പുതിയ ദിശാബോധം നൽകുവാൻ കൊളംബിയൻ സഭയുടെ നീക്കം. ആഗോളതലത്തിൽ വൈദിക ദൈവവിളിയുടെ വെല്ലുവിളികൾ കണക്കിലെടുത്തുകൊണ്ട് ഭാവി വൈദികരുടെ പരിശീലനവും രൂപീകരണവും പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുവാൻ ലാറ്റിനമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ കത്തോലിക്ക സഭ തീരുമാനിച്ചു. ബൊഗോത്തയിൽ ജൂലൈ 6 മുതൽ 10 വരെ നടക്കുന്ന കൊളംബിയൻ മെത്രാൻ സമിതിയുടെ 121-ാമത് പ്ലീനറി സമ്മേളനത്തിലാണ് ഈ വിഷയം പ്രധാന ചർച്ചയായത്. സിനഡൽ മിഷനറി കാഴ്ചപ്പാടിൽ വൈദിക പരിശീലനം എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. വെറുമൊരു ഔദ്യോഗിക പരിശീലനത്തിനും അപ്പുറം മാനുഷികം, ആത്മീയം, ബൗദ്ധികം, അജപാലനം എന്നീ 4 തലങ്ങളിലും ഭാവി വൈദികരെ പക്വതയുള്ളവരാക്കി മാറ്റുകയാണ് സഭയുടെ ലക്ഷ്യം. വൈദിക പരിശീലനം സെമിനാരികളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും മറിച്ച് അത് സഭയുടെ മുഴുവൻ കടമയാണെന്നും സമ്മേളനം ഓർമ്മിപ്പിക്കുന്നു. സുഡാനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷം. നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടു. സുഡാനിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധം സാധാരണ ജനങ്ങൾക്ക് പൊതുവിലും പ്രത്യേകിച്ച് കുട്ടികളെ സാരമായി ബാധിക്കുന്നുവെന്നും നിരവധി ജീവനുകൾ അപഹരിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുനിസെഫ് സംഘടന മാധ്യമക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. 2026 ആദ്യ 6 മാസത്തിനുള്ളിൽ മാത്രം രാജ്യത്ത് കുറഞ്ഞത് 330 കുട്ടികളെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ദർഫൂർ, കൊർദോഫാൻ എന്നീ മേഖലകളിലാണ് കുട്ടികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും 15 മരണങ്ങൾ. ചൈനയിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും കുറഞ്ഞത് 15 പേർ മരിക്കുകയും 48,000-ൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകുവാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ പുതിയൊരു ഭാഗമാണ് 25-ാം അധ്യായത്തിൽ തുടങ്ങുന്നത്. സോളമൻ രാജാവ് എഴുതിയതെന്നു കണക്കാക്കപ്പെടുന്ന 25-ാം അധ്യായം മുതൽ 29-ാം അധ്യായം വരെയുള്ള ഈ ഭാഗം അദ്ദേഹത്തിന്റെ മരണശേഷം ഏതാണ്ട് 300-നടുത്തു വർഷങ്ങൾക്കപ്പുറം യൂദാരാജാവായ ഹെസക്കിയയുടെ മേൽനോട്ടത്തിൽ ശേഖരിക്കപ്പെട്ട് സോളമൻ തന്നെ എഴുതിയതെന്നു കണക്കാക്കപ്പെടുന്ന 10 മുതൽ 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വരെയുള്ള ഭാഗത്തോട് ചേർക്കപ്പെട്ടതാണെന്ന് 1-ാം വാക്യം വ്യക്തമാക്കുന്നുണ്ട്. മുൻ അധ്യായങ്ങളിലെന്ന പോലെ ഇവിടെയും അറിവും ജ്ഞാനവും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമാകുന്ന സാമൂഹ്യ ധാർമ്മിക മത ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് നാം കണ്ടുമുട്ടുന്നത്. രാജാക്കന്മാരുടെ ജ്ഞാനം, കോടതിയിൽ നിന്ന് അകന്നു നിൽക്കുക, കൃത്യമായ സമയത്ത് ഉചിതമായി സംസാരിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക, പ്രതിയോഗികളോടു പോലും കരുണ കാണിക്കുക തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില ചിന്തകൾ. യഥാർത്ഥ മഹത്വവും വിജയവും ബഹുമതികൾക്കും ആദരവിനും വേണ്ടി തേടി നടക്കുന്നതിലല്ല, എളിമയും മിതത്വവുമുള്ള ദൈവിക സ്വഭാവത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നതിലാണെന്ന ഒരു അറിവാണ് ഈ അധ്യായം പകർന്നുതരിക. രാജസദസ്സും വിവേകവും എളിമയുള്ള ജീവിതവും സോളമന്റെ സുഭാഷിതങ്ങളാണ് ഈ അധ്യായത്തിലുള്ളതെന്ന സാക്ഷ്യവും തെളിവും നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പലപ്പോഴും നിഗൂഢവും മനുഷ്യന് അജ്ഞാതവുമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിന്റെ ജ്ഞാനവും അത് തേടുന്നവർക്കായി വെളിവാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ ഹെസക്കിയ രാജാവിന്റെ ഈ പ്രവൃത്തി മഹത്വപൂർണമായ ഒന്നാണ് എന്ന് തുടർന്നുവരുന്ന 2-ാം വാക്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്ക് കണ്ടെത്താനാകുന്നതിലും എത്രയോ അധികമാണ് ദൈവത്തിന്റെ ജ്ഞാനമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ വലുതാണ് രാജാക്കന്മാരുടെ മനസ്സെന്നാണ് സോളമൻ അവകാശപ്പെടുക. ഭരണകർത്താക്കൾക്കുണ്ടാകേണ്ട വിവേകത്തിന്റെ ഭാഗമാണ് വെള്ളിയിൽ നിന്ന് കിട്ടം ഇരുമ്പ് അകറ്റിക്കളയുന്നതുപോലെ ദുഷ്ടരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും അകറ്റി നിർത്തുകയെന്നത്. അപ്പോഴാണ് നീതി പുലരുക, ഭരണം ശുദ്ധമാവുക. എളിമയോടെയുള്ള ജീവിതമാണ് വിവേകപൂർവമായ ജീവിതമായി സോളമൻ ഇവിടെ പഠിപ്പിക്കുന്നത്. സമുന്നതർക്കൊപ്പം രാജസന്നിധിയിൽ ആയിരിക്കുന്നത് മഹത്വപൂർണമാണെങ്കിലും അത് സ്വയം തേടിച്ചെന്നതാകരുതെന്ന്, സ്വാർത്ഥതയുടെ ഫലമാകരുതെന്ന് സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നു. സ്വയം ഉയർത്താൻ പരിശ്രമിക്കുമ്പോൾ രാജസന്നിധിയിൽ നിന്ന് മാറ്റിനിർത്തപ്പെടാനും മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ടുതന്നെ കയറി വരാനുള്ള രാജാവിന്റെ വിളിക്കായി എളിമയോടെ കാത്തുനിൽക്കുന്നതാണ് നല്ലതെന്ന് വചനം ഉദ്ബോധിപ്പിക്കുന്നു. കോടതിയും വ്യവഹാരങ്ങളും നാവിന്റെ നിയന്ത്രണവും. എത്രമാത്രം നീതിയുക്തമെങ്കിലും കോടതിയും വ്യവഹാരങ്ങളും കഴിയുന്നതും ഒഴിവാക്കണമെന്ന ഉപദേശമാണ് ഈ അധ്യായത്തിൽ നാം കാണുന്ന മറ്റൊരു ചിന്ത. കേട്ടറിഞ്ഞവയ്ക്കു മാത്രമല്ല കണ്ട കാര്യങ്ങൾക്കു പോലും മറ്റൊരു മറുപുറമുണ്ടാകാമെന്ന്, നമ്മുടെ ബോധ്യങ്ങൾ തെറ്റാകാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുവേണം നമ്മുടെ വാക്കുകളും വെളിപ്പെടുത്തലുകളുമെന്ന് 8-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കുറിച്ചുള്ള അറിവുകൾ, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, പങ്കുവയ്ക്കുന്നതിലും വെളിപ്പെടുത്തുന്നതിലും ഉണ്ടാകേണ്ട വിവേകത്തിലേക്കും നിയന്ത്രണത്തിലേക്കുമാണ് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരുമായുള്ള ഭിന്നാഭിപ്രായങ്ങളും തർക്കങ്ങളും പരസ്പരം സംസാരിച്ചു തീർക്കുന്നതാണ് നല്ലതെന്ന്, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അവിവേകപൂർവം വെളിപ്പെടുത്തരുതെന്ന് സുഭാഷിതം പഠിപ്പിക്കുന്നു. കാരണം അത് തെറ്റാണെന്ന് അവർ തെളിയിച്ചാൽ അപമാനവും ദുഷ്കീർത്തിയുമുണ്ടാവുക നമുക്കായിരിക്കുമെന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. കൃത്യവും ഉചിതവും സത്യസന്ധവുമായ സംസാരവും ജീവിതവും. മുൻപ് നാം കണ്ട ചിന്തകളോട് സമാന്തരമായി പോകുന്ന മറ്റു ചില ചിന്തകളും ഈ അധ്യായം മുൻപോട്ടു വയ്ക്കുന്നുണ്ട്. ഉചിതമായ വാക്കിനെ സ്വർണനിർമ്മിതമായ ആപ്പിളിനോട് ഉപമിക്കുന്ന സോളമൻ, ഉപദേശം സ്വീകരിക്കുന്നവർ ജ്ഞാനിയായ ശാസകന്റെ വാക്കുകളെ വിലമതിക്കുമെന്ന് പ്രസ്താവിക്കുന്നു. കൊയ്ത്തുകാലത്തിന്റെ ഊഷരതയിലും ഉഷ്ണത്തിലും മഞ്ഞു പെയ്യുന്നതുപോലെയാണ്
വിശ്വസ്തനായ ദൂതന്റെ വാക്കുകളെന്ന് പറയുന്ന ഈ വചനങ്ങൾ എന്നാൽ കപടമായ സംസാരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച്, ജീവിക്കാത്ത പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നതിനെ മഴ തരാത്ത മേഘങ്ങളോടും കാറ്റിനോടുമാണ് ഉപമിക്കപ്പെടുക. ധൂർത്തിൽ ജീവിക്കുന്നവർ പാവങ്ങളോടുള്ള കരുണയെക്കുറിച്ചും പാപത്തിൽ മുങ്ങിയവർ വിശുദ്ധിയെക്കുറിച്ചും അഹങ്കാരി എളിമയെക്കുറിച്ചും പ്രഘോഷിക്കുന്നതിലെ അപഹാസ്യത നമുക്കറിയാമല്ലോ. ആത്മനിയന്ത്രണവും പ്രവൃത്തികളിലെ നന്മതിന്മകളും. ക്ഷമ എല്ലാം നേടാൻ സഹായിച്ചേക്കുമെന്ന്, ഭരണാധിപനെപ്പോലും അനുനയിപ്പിച്ചേക്കാമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ, എന്നാൽ മൃദുലമായ നാവിന് കടുത്ത അസ്ഥികളെപ്പോലും ഉടയ്ക്കാനുള്ള കഴിവുണ്ടെന്ന്, അതുകൊണ്ടുതന്നെ വാക്കുകളിൽ നിയന്ത്രണമുണ്ടാകണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. തേൻ അമിതമായി കുടിക്കുമ്പോഴുണ്ടാകുന്ന ചെടിപ്പിനെയും അനാവശ്യമായും അധികമായും അയൽക്കാരുടെ വീട്ടിൽ പോകുന്നതുവഴി ഉണ്ടായേക്കാവുന്ന അസ്വീകാര്യതയെയും കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാത്തിലും ഒരു നിയന്ത്രണം ആവശ്യമുണ്ടെന്ന് അവൻ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരോടുള്ള പ്രവൃത്തികളിൽ ഉണ്ടാകേണ്ട സത്യസന്ധതയുടെയും കരുണയുടെയും വിവേകത്തിന്റെയും പ്രാധാന്യവും ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട്. അവിശ്വസ്തനിൽ വിശ്വാസമർപ്പിക്കുന്നതിനെ കേടുള്ള പല്ലിനോടും മുടന്തുകാലിനോടും ഉപമിക്കുന്ന സോളമൻ, അയൽക്കാരനെതിരെ കള്ളസാക്ഷി പറയുന്നവനെ മരണം വിതയ്ക്കുന്ന ആയുധത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. വടക്കൻകാറ്റ് മഴ കൊണ്ടുവരുന്നതുപോലെ ഏഷണി പറയുന്ന നാവ് രോഷം കൊണ്ടുവരുമെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുഃഖിക്കുന്നവന് ആശ്വാസം നൽകുന്നതിന് പകരം അവന് ഉപകരിക്കാത്ത സഹായങ്ങൾ നൽകാൻ പരിശ്രമിക്കുന്നത് കൊടുംതണുപ്പിൽ വസ്ത്രമുരിഞ്ഞു മാറ്റുന്നതും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നതും പോലെ ക്രൂരമാണെന്ന് സുഭാഷിതം പ്രസ്താവിക്കുന്നു. ശത്രുവിനോട് കരുണ കാണിക്കാൻ ഉദ്ബോധിപ്പിക്കുന്ന സോളമനെ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തു കാണാം. ശത്രുവിന് കൊടുക്കുന്ന ആഹാരവും ജലവും അവനിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടുമെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനം, എന്നാൽ കർത്താവ് നിനക്ക് അതിന് പ്രതിഫലം നൽകുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതേസമയം ദുഷ്ടനു വഴങ്ങിക്കൊടുക്കുന്ന നീതിമാനെ കലങ്ങിയ അരുവിയോടും മലിനമായ ഉറവയോടും സുഭാഷിതം താരതമ്യപ്പെടുത്തുന്നതും നമുക്കു കാണാം. കലഹക്കാരിയായ ഭാര്യയോടൊത്തു ജീവിക്കുന്നതിലെ ബുദ്ധിമുട്ടും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാഹിക്കുന്നവന് തണുത്ത ജലം പോലെയാണ് സദ്വാർത്തയെന്ന് പ്രസ്താവിക്കുന്ന സോളമൻ, എന്നാൽ തേൻ കഴിക്കുന്നതിലെന്ന പോലെ പ്രശംസയ്ക്കു ചെവി കൊടുക്കുന്നതിലും നിയന്ത്രണമുണ്ടാകണമെന്നും ഉപദേശിക്കുന്നുണ്ട്. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യനെ കോട്ടകളില്ലാത്ത പ്രതിരോധമില്ലാത്ത നഗരത്തോടാണ് അവൻ താരതമ്യം ചെയ്യുക. ഉപസംഹാരം. സോളമന്റെ ജ്ഞാനോപദേശങ്ങളുടെ ഭാഗമായി ഹെസക്കിയ സുഭാഷിതങ്ങളോട് ചേർത്തുവെച്ച ഈ ഭാഗത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 25 അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, വിവേകവും എളിമയും ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ ജ്ഞാനവും രാജാവിന്റെ അറിവും നേടാൻ തക്ക ഉയർന്ന ജീവിത നിലവാരം പുലർത്തി മുന്നോട്ടു പോകാൻ നമുക്കും പരിശ്രമിക്കാം. വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും ചേർച്ചയുമുണ്ടാകട്ടെ. ദുഷ്ടരിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് കരുണയോടെ ധാർമ്മികതയോടെ പെരുമാറിക്കൊണ്ട് ഏവർക്കും കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് നല്ലതു പറഞ്ഞുകൊണ്ട് വിവേകപൂർവം ജീവിക്കാം. സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും

ങ്ങളും മഹത്വവും ബഹുമതിയും സ്വന്തം കഴിവുകളുടെ ഫലമെന്നതിലുപരി ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ എളിമയും നന്മയും വിശുദ്ധിയും സ്വന്തമാക്കിയും അഹംഭാവത്തിന്റെയും തിന്മയുടെയും താൻപോരിമയുടെയും കറകളകറ്റിയും ജീവിതത്തെ ഏവർക്കുമുള്ള ഉദ്ബോധനവും സാക്ഷ്യവുമാക്കി മാറ്റാം. നന്മ പടർത്തിക്കൊണ്ട് മനുഷ്യർക്കു മുന്നിലെന്നതിനേക്കാൾ ദൈവത്തിനു മുന്നിൽ സ്വീകാര്യരും വിലപ്പെട്ടവരുമായി മാറാൻ പരിശ്രമിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 25 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. അമോറിസ് ലെത്തീസിയ 2026 ഒക്ടോബറിലെ സമ്മേളനത്തിനായുള്ള മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. 2026 ഒക്ടോബർ 7 മുതൽ 14 വരെ ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വിളിച്ചുകൂട്ടുന്ന അമോറിസ് ലെത്തീസിയ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിന്റെ മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയും സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റും ചേർന്നാണ് രേഖ തയ്യാറാക്കിയത്. പൗരസ്ത്യ കത്തോലിക്ക സഭകളുടെ വ്യക്തിസഭാ തലവന്മാർക്കും വിവിധ മെത്രാൻ സമിതികളുടെ അധ്യക്ഷന്മാർക്കും മാർഗരേഖ അയച്ചു. 2016 മാർച്ച് മാസം 19-ാം തീയതി ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച സിനഡാനന്തര അപ്പസ്തോലിക പ്രബോധനമായ അമോറിസ് ലെത്തീസിയയുടെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 മാർച്ച് മാസം 19-ാം തീയതിയിലെ തന്റെ സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പയാണ് ഈ സമ്മേളനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കുടുംബങ്ങളെ ബാധിക്കുന്ന മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പരസ്പര ശ്രവണത്തിലൂടെ ഇന്ന് കുടുംബങ്ങളിൽ സുവിശേഷവൽക്കരണത്തിന് ആവശ്യമായ പ്രായോഗിക നടപടികൾ കൈക്കൊള്ളുന്നതിന് ആവശ്യമായ സിനഡൽ വിവേചന രീതികൾ കൈക്കൊള്ളുക, അമോറിസ് ലെത്തീസിയ രേഖയുടെ വെളിച്ചത്തിൽ പ്രാദേശിക സഭകളിൽ ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ പരിഗണനകളാണ് ഈ സമ്മേളനത്തിന്റെ അടിസ്ഥാനം. ജൂൺ മാസം 27-ാം തീയതി നടന്ന അസാധാരണ കൺസിസ്റ്ററിയുടെ സമാപനത്തിൽ ലിയോ 14-ാമൻ പാപ്പ കുടുംബങ്ങളുടെ പ്രാധാന്യം അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. കുടുംബങ്ങളെ പിന്തുണയ്ക്കുകയും അവയെ അനുഗമിക്കുകയും ചെയ്യുന്നിടത്ത് ബന്ധങ്ങളുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും ഒരു വിദ്യാലയം വളരുന്നുവെന്നും എന്നാൽ അത് മുറിവേൽക്കുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുന്നിടത്ത് സമൂഹം മുഴുവൻ അതിന്റെ അനന്തരഫലങ്ങൾ വഹിക്കുന്നുവെന്നാണ് പാപ്പ തദവസരത്തിൽ എടുത്തു പറഞ്ഞത്. വത്തിക്കാൻ നൈജീരിയ നയതന്ത്ര ബന്ധത്തിന് 50 വർഷങ്ങൾ. കഴിഞ്ഞ 50 വർഷങ്ങളായി നയതന്ത്ര മേഖലയിൽ വത്തിക്കാനും നൈജീരിയയും തുടരുന്ന ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര

0: നീക്കം. ആഗോളതലത്തിൽ വൈദിക ദൈവവിളിയുടെ വെല്ലുവിളികൾ കണക്കിലെടുത്തുകൊണ്ട് ഭാവി വൈദികരുടെ പരിശീലനവും രൂപീകരണവും പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുവാൻ ലാറ്റിനമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ കത്തോലിക്ക സഭ തീരുമാനിച്ചു. ബൊഗോത്തയിൽ ജൂലൈ മാസം 6 മുതൽ 10 വരെ നടക്കുന്ന കൊളംബിയൻ മെത്രാൻ സമിതിയുടെ 121-ാമത് പ്ലീനറി സമ്മേളനത്തിലാണ് ഈ വിഷയം പ്രധാന ചർച്ചയായത്. സിനഡൽ മിഷനറി കാഴ്ചപ്പാടിൽ വൈദിക പരിശീലനം എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. വെറുമൊരു ഔദ്യോഗിക പരിശീലനത്തിനും അപ്പുറം മാനുഷികം, ആത്മീയം, ബൗദ്ധികം, അജപാലനം എന്നീ 4 തലങ്ങളിലും ഭാവി വൈദികരെ പക്വതയുള്ളവരാക്കി മാറ്റുകയാണ് സഭയുടെ ലക്ഷ്യം. വൈദിക പരിശീലനം സെമിനാരികളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും മറിച്ച് അത് സഭയുടെ മുഴുവൻ കടമയാണെന്നും സമ്മേളനം ഓർമ്മിപ്പിക്കുന്നു. സുഡാനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷം, നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടു. സുഡാനിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധം സാധാരണ ജനങ്ങൾക്ക് പൊതുവിലും പ്രത്യേകിച്ച് കുട്ടികളെ സാരമായി ബാധിക്കുന്നുവെന്നും നിരവധി ജീവനുകൾ അപഹരിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുനിസെഫ് സംഘടന മാധ്യമക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. 2026 ആദ്യ 6 മാസത്തിനുള്ളിൽ മാത്രം രാജ്യത്ത് കുറഞ്ഞത് 330 കുട്ടികളെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി റിപ്പോർട്ടിൽ എടുത്തുപറയുന്നു. ദർഫൂർ, കൊർദോഫാൻ എന്നീ മേഖലകളിലാണ് കുട്ടികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും 15 മരണങ്ങൾ. ചൈനയിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും കുറഞ്ഞത് 15 പേർ മരിക്കുകയും 48,000-ൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകുവാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 25 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ പുതിയൊരു ഭാഗമാണ് 25 അധ്യായത്തിൽ തുടങ്ങുന്നത്. സോളമൻ രാജാവ് എഴുതിയതെന്നു കണക്കാക്കപ്പെടുന്ന 25 അധ്യായം മുതൽ 29 അധ്യായം വരെയുള്ള ഈ ഭാഗം അദ്ദേഹത്തിന്റെ മരണശേഷം ഏതാണ്ട് 300 വർഷങ്ങൾക്കപ്പുറം യൂദാ രാജാവായ ഹെസക്കിയയുടെ മേൽനോട്ടത്തിൽ ശേഖരിക്കപ്പെട്ട് സോളമൻ തന്നെ എഴുതിയതെന്നു കണക്കാക്കപ്പെടുന്ന 10 മുതൽ 22 അധ്യായത്തിന്റെ 16 വാക്യം വരെയുള്ള ഭാഗത്തോട് ചേർക്കപ്പെട്ടതാണെന്ന് 1 വാക്യം വ്യക്തമാക്കുന്നുണ്ട്. മുൻ അധ്യായങ്ങളിലെന്ന പോലെ ഇവിടെയും അറിവും ജ്ഞാനവും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമാകുന്ന സാമൂഹ്യ ധാർമ്മിക മത ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് നാം കണ്ടുമുട്ടുന്നത്. രാജാക്കന്മാരുടെ ജ്ഞാനം, കോടതിയിൽ നിന്ന് അകന്നു നിൽക്കുക, കൃത്യമായ സമയത്ത് ഉചിതമായി സംസാരിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക, പ്രതിയോഗികളോടു പോലും കരുണ കാണിക്കുക തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില ചിന്തകൾ. യഥാർത്ഥ മഹത്വവും വിജയവും ബഹുമതികൾക്കും ആദരവിനും വേണ്ടി തേടി നടക്കുന്നതിലല്ല, എളിമയും മിതത്വവുമുള്ള ദൈവിക സ്വഭാവത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നതിലാണെന്ന ഒരു അറിവാണ് ഈ അധ്യായം പകർന്നുതരിക. രാജസദസ്സും വിവേകവും എളിമയുള്ള ജീവിതവും സോളമന്റെ സുഭാഷിതങ്ങളാണ് ഈ അധ്യായത്തിലുള്ളതെന്ന സാക്ഷ്യവും തെളിവും നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പലപ്പോഴും നിഗൂഢവും മനുഷ്യന് അജ്ഞാതവുമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിന്റെ ജ്ഞാനവും അത് തേടുന്നവർക്കായി വെളിവാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ ഹെസക്കിയ രാജാവിന്റെ ഈ പ്രവൃത്തി മഹത്വപൂർണമായ ഒന്നാണ് എന്ന് തുടർന്നുവരുന്ന 2 വാക്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്ക് കണ്ടെത്താനാകുന്നതിലും എത്രയോ അധികമാണ് ദൈവത്തിന്റെ ജ്ഞാനമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ വലുതാണ് രാജാക്കന്മാരുടെ മനസ്സെന്നാണ് സോളമൻ അവകാശപ്പെടുക. ഭരണകർത്താക്കൾ

വസ്തുക്കൾക്കുണ്ടാകേണ്ട വിവേകത്തിന്റെ ഭാഗമാണ് വെള്ളിയിൽ നിന്ന് കിട്ടം ഇരുമ്പ് അകറ്റിക്കളയുന്നതുപോലെ ദുഷ്ടരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും അകറ്റി നിർത്തുകയെന്നത്. അപ്പോഴാണ് നീതി പുലരുക, ഭരണം ശുദ്ധമാവുക. എളിമയോടെയുള്ള ജീവിതമാണ് വിവേകപൂർവമായ ജീവിതമായി സോളമൻ ഇവിടെ പഠിപ്പിക്കുന്നത്. സമുന്നതർക്കൊപ്പം രാജസന്നിധിയിൽ ആയിരിക്കുന്നത് മഹത്വപൂർണമാണെങ്കിലും അത് സ്വയം തേടിച്ചെന്നതാകരുതെന്ന്, സ്വാർത്ഥതയുടെ ഫലമാകരുതെന്ന് സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നു. സ്വയം ഉയർത്താൻ പരിശ്രമിക്കുമ്പോൾ രാജസന്നിധിയിൽ നിന്ന് മാറ്റിനിർത്തപ്പെടാനും മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ടുതന്നെ കയറി വരാനുള്ള രാജാവിന്റെ വിളിക്കായി എളിമയോടെ കാത്തുനിൽക്കുന്നതാണ് നല്ലതെന്ന് വചനം ഉദ്ബോധിപ്പിക്കുന്നു. കോടതിയും വ്യവഹാരങ്ങളും നാവിന്റെ നിയന്ത്രണവും. എത്രമാത്രം നീതിയുക്തമെങ്കിലും കോടതിയും വ്യവഹാരങ്ങളും കഴിയുന്നതും ഒഴിവാക്കണമെന്ന ഉപദേശമാണ് ഈ അധ്യായത്തിൽ നാം കാണുന്ന മറ്റൊരു ചിന്ത. കേട്ടറിഞ്ഞവയ്ക്കു മാത്രമല്ല കണ്ട കാര്യങ്ങൾക്കു പോലും മറ്റൊരു മറുപുറമുണ്ടാകാമെന്ന്, നമ്മുടെ ബോധ്യങ്ങൾ തെറ്റാകാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുവേണം നമ്മുടെ വാക്കുകളും വെളിപ്പെടുത്തലുകളുമെന്ന് എട്ടാം വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കുറിച്ചുള്ള അറിവുകൾ, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, പങ്കുവയ്ക്കുന്നതിലും വെളിപ്പെടുത്തുന്നതിലും ഉണ്ടാകേണ്ട വിവേകത്തിലേക്കും നിയന്ത്രണത്തിലേക്കുമാണ് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരുമായുള്ള ഭിന്നാഭിപ്രായങ്ങളും തർക്കങ്ങളും പരസ്പരം സംസാരിച്ചു തീർക്കുന്നതാണ് നല്ലതെന്ന്, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അവിവേകപൂർവം വെളിപ്പെടുത്തരുതെന്ന് സുഭാഷിതം പഠിപ്പിക്കുന്നു. കാരണം അത് തെറ്റാണെന്ന് അവർ തെളിയിച്ചാൽ അപമാനവും ദുഷ്കീർത്തിയുമുണ്ടാവുക നമുക്കായിരിക്കുമെന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. കൃത്യവും ഉചിതവും സത്യസന്ധവുമായ സംസാരവും ജീവിതവും. മുൻപ് നാം കണ്ട ചിന്തകളോട് സമാന്തരമായി പോകുന്ന മറ്റു ചില ചിന്തകളും ഈ അധ്യായം മുൻപോട്ടു വയ്ക്കുന്നുണ്ട്. ഉചിതമായ വാക്കിനെ സ്വർണനിർമ്മിതമായ ആപ്പിളിനോട് ഉപമിക്കുന്ന സോളമൻ, ഉപദേശം സ്വീകരിക്കുന്നവർ ജ്ഞാനിയായ ശാസകന്റെ വാക്കുകളെ വിലമതിക്കുമെന്ന് പ്രസ്താവിക്കുന്നു. കൊയ്ത്തുകാലത്തിന്റെ ഊഷരതയിലും ഉഷ്ണത്തിലും മഞ്ഞു പെയ്യുന്നതുപോലെയാണ് വിശ്വസ്തനായ ദൂതന്റെ വാക്കുകളെന്ന് പറയുന്ന ഈ വചനങ്ങൾ എന്നാൽ കപടമായ സംസാരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച്, ജീവിക്കാത്ത പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നതിനെ മഴതരാത്ത മേഘങ്ങളോടും കാറ്റിനോടുമാണ് ഉപമിക്കപ്പെടുക. ധൂർത്തിൽ ജീവിക്കുന്നവർ പാവങ്ങളോടുള്ള കരുണയെക്കുറിച്ചും പാപത്തിൽ മുങ്ങിയവർ വിശുദ്ധിയെക്കുറിച്ചും അഹങ്കാരി എളിമയെക്കുറിച്ചും പ്രഘോഷിക്കുന്നതിലെ അപഹാസ്യത നമുക്കറിയാമല്ലോ. ആത്മനിയന്ത്രണവും പ്രവൃത്തികളിലെ നന്മതിന്മകളും. ക്ഷമ എല്ലാം നേടാൻ സഹായിച്ചേക്കുമെന്ന്, ഭരണാധിപനെപ്പോലും അനുനയിപ്പിച്ചേക്കാമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ, എന്നാൽ മൃദുലമായ നാവിന് കടുത്ത അസ്ഥികളെപ്പോലും ഉടയ്ക്കാനുള്ള കഴിവുണ്ടെന്ന്, അതുകൊണ്ടുതന്നെ വാക്കുകളിൽ നിയന്ത്രണമുണ്ടാകണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. തേൻ അമിതമായി കുടിക്കുമ്പോഴുണ്ടാകുന്ന ചെടിപ്പിനെയും അനാവശ്യമായും അധികമായും അയൽക്കാരുടെ വീട്ടിൽ പോകുന്നതുവഴി ഉണ്ടായേക്കാവുന്ന അസ്വീകാര്യതയെയും കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാത്തിലും ഒരു നിയന്ത്രണം ആവശ്യമുണ്ടെന്ന് അവൻ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരോടുള്ള പ്രവൃത്തികളിൽ ഉണ്ടാകേണ്ട സത്യസന്ധതയുടെയും കരുണയുടെയും വിവേകത്തിന്റെയും പ്രാധാന്യവും ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട്. അവിശ്വസ്തനിൽ വിശ്വാസമർപ്പിക്കുന്നതിനെ കേടുള്ള പല്ലിനോടും മുടന്തുകാലിനോടും ഉപമിക്കുന്ന സോളമൻ, അയൽക്കാരനെതിരെ കള്ളസാക്ഷി പറയുന്നവനെ മരണം വിതയ്ക്കുന്ന ആയുധത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. വടക്കൻകാറ്റ് മഴ കൊണ്ടുവരുന്നതുപോലെ ഏഷണി പറയുന്ന നാവ് രോഷം കൊണ്ടുവരുമെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുഃഖിക്കുന്നവന് ആശ്വാസം നൽകുന്നതിന് പകരം അവന് ഉപകരിക്കാത്ത സഹായങ്ങൾ നൽകാൻ പരിശ്രമിക്കുന്നത്, കൊടുംതണുപ്പിൽ വസ്ത്രമുരിഞ്ഞു മാറ്റുന്നതും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നതും പോലെ ക്രൂരമാണെന്ന് സുഭാഷിതം പ്രസ്താവിക്കുന്നു. ശത്രുവിനോട് കരുണ കാണിക്കാൻ ഉദ്ബോധിപ്പിക്കുന്ന സോളമനെ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തു കാണാം. ശത്രുവിന് കൊടുക്കുന്ന ആഹാരവും ജലവും അവനിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടുമെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനം, എന്നാൽ കർത്താവ് നിനക്ക് അതിന് പ്രതിഫലം നൽകുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതേസമയം
ദുഷ്ടനു വഴങ്ങിക്കൊടുക്കുന്ന നീതിമാനെ കലങ്ങിയ അരുവിയോടും മലിനമായ ഉറവയോടും സുഭാഷിതം താരതമ്യപ്പെടുത്തുന്നതും നമുക്കു കാണാം. കലഹക്കാരിയായ ഭാര്യയോടൊത്തു ജീവിക്കുന്നതിലെ ബുദ്ധിമുട്ടും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാഹിക്കുന്നവന് തണുത്ത ജലം പോലെയാണ് സദ്വാർത്തയെന്ന് പ്രസ്താവിക്കുന്ന സോളമൻ, എന്നാൽ തേൻ കഴിക്കുന്നതിലെന്ന പോലെ പ്രശംസയ്ക്കു ചെവി കൊടുക്കുന്നതിലും നിയന്ത്രണമുണ്ടാകണമെന്നും ഉപദേശിക്കുന്നുണ്ട്. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യനെ കോട്ടകളില്ലാത്ത പ്രതിരോധമില്ലാത്ത നഗരത്തോടാണ് അവൻ താരതമ്യം ചെയ്യുക. ഉപസംഹാരം. സോളമന്റെ ജ്ഞാനോപദേശങ്ങളുടെ ഭാഗമായി ഹെസക്കിയ സുഭാഷിതങ്ങളോട് ചേർത്തുവെച്ച ഈ ഭാഗത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 25 അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, വിവേകവും എളിമയും ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ ജ്ഞാനവും രാജാവിന്റെ അറിവും നേടാൻ തക്ക ഉയർന്ന ജീവിത നിലവാരം പുലർത്തി മുന്നോട്ടു പോകാൻ നമുക്കും പരിശ്രമിക്കാം. വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും ചേർച്ചയുമുണ്ടാകട്ടെ. ദുഷ്ടരിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് കരുണയോടെ ധാർമ്മികതയോടെ പെരുമാറിക്കൊണ്ട് ഏവർക്കും കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് നല്ലതു പറഞ്ഞുകൊണ്ട് വിവേകപൂർവം ജീവിക്കാം. സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും മഹത്വവും ബഹുമതിയും സ്വന്തം കഴിവുകളുടെ ഫലമെന്നതിലുപരി ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ എളിമയും നന്മയും വിശുദ്ധിയും സ്വന്തമാക്കിയും അഹംഭാവത്തിന്റെയും തിന്മയുടെയും താൻപോരിമയുടെയും കറകളകറ്റിയും ജീവിതത്തെ ഏവർക്കുമുള്ള ഉദ്ബോധനവും സാക്ഷ്യവുമാക്കി മാറ്റാം. നന്മ പടർത്തിക്കൊണ്ട് മനുഷ്യർക്കു മുന്നിലെന്നതിനേക്കാൾ ദൈവത്തിനു മുന്നിൽ സ്വീകാര്യരും വിലപ്പെട്ടവരുമായി മാറാൻ പരിശ്രമിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 25 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. അശോക് ദാമോദർ എഴുതി, ബിബി മാത്യു സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം 2019 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ ആസ്പദമാക്കിയ ചിന്തകളും കേൾക്കാം. വാർത്തകൾ. നിർദ്ധനരായ സഹോദരങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭോജനമൊരുക്കി ലിയോ 14 പാപ്പ. പാപ്പായുടെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വച്ച് റോം രൂപതയിലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന 200 വ്യക്തികൾക്കായി ജൂലൈ മാസം 11 ശനിയാഴ്ച ലിയോ 14 പാപ്പ വിരുന്നൊരുക്കുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. സ്നേഹത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും വലിയൊരു സാക്ഷ്യമായി എക്കാലവും മാറിയിട്ടുള്ളതാണ് പാപ്പായ്ക്കൊപ്പമുള്ള ഈ ഉച്ചഭക്ഷണ പരിപാടി. സൃഷ്ടിയുടെ സംരക്ഷണം പ്രത്യേക പ്രമേയമാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയോടെയാണ് വിരുന്ന് ആരംഭിക്കുന്നത്. തുടർന്ന് ബോർഗോ ലൗദാത്തോസിയിലെ പ്രകൃതിഭംഗി ആസ്വദിച്ചുള്ള സന്ദർശനവും വിശ്രമവും നടക്കും. പരിപാടിയുടെ ഏറ്റവും പ്രധാന ഭാഗം ലിയോ 14 പാപ്പായോടൊപ്പമുള്ള ഉച്ചഭക്ഷണമാണ്. ദാരിദ്ര്യമനുഭവിക്കുന്നവർ, അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഈ വിരുന്നിൽ അതിഥികളായി എത്തുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ഉത്തരവാദിത്തപൂർണമായിരിക്കണം. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേരോ. നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തോടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു യുഗകാല പരിവർത്തനത്തിലൂടെയാണ് നാം ജീവിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 2026 ജൂലൈ 6-7 തീയതികളിൽ ജനീവയിൽ നടന്ന നിർമ്മിത ബുദ്ധിയുടെ ഭരണനിർവഹണത്തെക്കുറിച്ചുള്ള ആഗോള സംഭാഷണത്തിന്റെ ആദ്യ യോഗത്തിൽ ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. സമൂഹത്തിലെ ഈ മാറ്റങ്ങൾക്ക് അനുസരണം ആനുപാതികമായ ഒരു രാഷ്ട്രീയ പ്രതികരണം ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ പ്രതികരണം നിർമ്മിത ബുദ്ധിയെ തടസ്സപ്പെടുത്തുന്നതിന് അല്ലെന്നും മറിച്ച് എല്ലാ മനുഷ്യരുടെയും ദൈവം നൽകിയ അനിഷേധ്യമായ അന്തസ്സിനെയും പൊതുനന്മയെയും മാനിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരാശിയുടെയും സേവനത്തിനായി വിശാലമായ ഒരു ചക്രവാളത്തിലേക്ക് സാങ്കേതിക പുരോഗതി അർത്ഥവത്തായി നയിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കുടിവെള്ളവും ശുചിത്വവും മനുഷ്യന്റെ അവകാശമാണ് ഐക്യരാഷ്ട്രസഭയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം. സുസ്ഥിര വികസന ലക്ഷ്യത്തെക്കുറിച്ചും മറ്റ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായുള്ള അതിന്റെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുമുള്ള 2026 ഉന്നതതല രാഷ്ട്രീയ ഫോറം ചർച്ചയ്ക്കിടെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം പ്രസ്താവന നടത്തി. ജീവിക്കുവാനുള്ള അവകാശം പൂർണ്ണമായി ആസ്വദിക്കുന്നതിന് സുരക്ഷിതമായ കുടിവെള്ളവും ശുചിത്വവും ലഭ്യമാക്കേണ്ടത് ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. എന്നാൽ ഈ മേഖലയിൽ ഏറെ അസമത്വം നിലനിൽക്കുന്നുവെന്നും കോടിക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും സുരക്ഷിതവും വിശ്വസനീയവുമായ വെള്ളവും ശുചിത്വവും ലഭ്യമല്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രശ്നങ്ങൾ കേവലം വികസന വെല്ലുവിളി മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സിനെ ലംഘിക്കുന്ന സാഹചര്യവും ജീവന്റെ പവിത്രത സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെ അഭാവവുമാണെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ജലം ഒരു വിൽപ്പന ചരക്കോ ചൂഷണം ചെയ്യേണ്ട സാമ്പത്തിക വിഭവമോ അല്ല, മറിച്ച് അത് മുഴുവൻ മനുഷ്യകുടുംബത്തിനും ഏൽപ്പിക്കപ്പെട്ട ഒരു പൊതുനന്മയും പങ്കുവയ്ക്കേണ്ടുന്ന ദാനവുമാണെന്നും അതിനാൽ ഇതിന്റെ ലഭ്യതയിൽ തുല്യത, ഐക്യദാർഢ്യം, വർത്തമാന ഭാവി തലമുറകൾക്കുള്ള പരിഗണന എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. വികസ്വര രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. മ്യാൻമർ ആഭ്യന്തര യുദ്ധത്തിനിടയിലും പ്രത്യാശയുടെ കിരണമായി കലൈരൂപതയിൽ പുതിയ ഇടവക സ്ഥാപിതമായി. മ്യാൻമറിൽ കടുത്ത ആഭ്യന്തര യുദ്ധവും മാനുഷിക പ്രതിസന്ധികളും നിലനിൽക്കുന്ന വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ കലൈരൂപതയിൽ വിശുദ്ധ പാട്രിക്കിന്റെ നാമത്തിൽ പുതിയ ഇടവക സ്ഥാപിതമായി. ഈ പുതിയ ദേവാലയം ആരാധനയ്ക്കായി തുറന്നത് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസവും സന്തോഷവുമാണ് പ്രദാനം ചെയ്യുക. രൂപതാധ്യക്ഷൻ മോൺസിഞ്ഞോർ ഫെലിക്സ് ലിയാൻ കെൻ താങ്കിന്റെ അധ്യക്ഷതയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ 12 വൈദികരും 500 വിശ്വാസികളും പങ്കെടുത്തു. ബുർക്കീന ഫാസോയിൽ ജിഹാദി ആക്രമണം, 22 പേർ കൊല്ലപ്പെട്ടു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബുർക്കീന ഫാസോയിലുണ്ടായ ജിഹാദി ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 14 സൈനികരും സൈന്യത്തെ സഹായിക്കുന്ന 7 സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലാണ് തുടർച്ചയായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഗ്രൂപ്പ് ഫോർ ദ സപ്പോർട്ട് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി 2019 ആണ്ടിൽ ഫ്രാൻസിസ് പാപ്പ ലോക സമാധാന ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില ചിന്തകൾ നമുക്ക് ശ്രവിക്കാം.

നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തെ ഫ്രാൻസിസ് പാപ്പ നിർവചിക്കുന്നത് സമാധാനത്തിന്റെ സേവനം എന്നാണ്. ഈ നിർവചനത്തിന് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട്. പരസ്പരം മത്സരിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന സ്വജനപക്ഷപാതത്തിന്റെ അരങ്ങായി രാഷ്ട്രീയവും അതിന്റെ പ്രവർത്തകരും മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, സമാധാനം ഉരുവാക്കുവാൻ സേവനം നൽകുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകരെന്ന്. ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ടിൽ എടുത്തു പറയുന്ന ഒരു വസ്തുതയുണ്ട്. വെറുതെ ഒരു രാഷ്ട്രീയം എന്നല്ല പറയുക, മറിച്ച് നല്ല രാഷ്ട്രീയം എന്നുള്ളതാണ്. ഇത് ഒരു വെല്ലുവിളി ഉണർത്തുന്ന ആഹ്വാനമാണ്. ഒരുപക്ഷെ നല്ല രാഷ്ട്രീയം ഇന്ന് അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. പട്ടിണി മരണങ്ങളും ആത്മഹത്യകളും യുദ്ധഭീകരതയുമെല്ലാം സാധാരണക്കാരായ ജനതയെ ഏറെ ദുരിതത്തിലാഴ്ത്തുമ്പോൾ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ട് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും യുദ്ധം ചെയ്യുവാൻ മുന്നണിയിൽ തന്റെ ജനത്തെ പറഞ്ഞുവിട്ടിട്ട് മരണപ്പെട്ടവരുടെ കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ട് സന്തോഷിക്കുന്ന രാഷ്ട്രീയത്തെയാണ് പാപ്പ വെല്ലുവിളിക്കുന്നത്. എന്നാൽ വേദനയുടെ നടുവിൽ മനുഷ്യന്റെ രോദനം ശ്രവിക്കുവാനും മുകളിൽ നിന്ന് ആജ്ഞാപിക്കാതെ താഴെ മനുഷ്യന്റെ അരികിലായിരുന്നുകൊണ്ട് അവന്റെ കണ്ണു തുടയ്ക്കുവാനും അപ്രകാരം ആശ്വാസം പകരുവാനുമുള്ള രാഷ്ട്രീയത്തിനാണ് പാപ്പ ആഹ്വാനം നൽകുന്നത്. പാപ്പായുടെ സന്ദേശം ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാന ആശംസയോടെയാണ്. ഈ ഭവനത്തിന് സമാധാനം. കുടുംബത്തിനുള്ള പാപ്പായുടെ സമാധാന ആശംസയ്ക്ക് വളരെ വിശാലമായ ഒരു അർത്ഥതലമുണ്ട്. കാരണം ഇതൊരാഹ്വാനം കൂടിയാണ്. തങ്ങളിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് മറ്റുള്ളവരുമായി ചേർന്ന് അതിർവരമ്പുകളില്ലാത്ത കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതുവഴിയായി സമാധാനത്തിന്റെ നന്മ അനുഭവിക്കുക. രാഷ്ട്രീയ കക്ഷികൾ ഇപ്രകാരം വാക്കുകളിൽ മാത്രം കുടുംബ കൂട്ടായ്മകൾ നടത്താതെ എല്ലാവരെയും ചേർത്തു നിർത്തുവാനും എല്ലാവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും മുന്നിട്ടിറങ്ങണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. യേശു തന്റെ ശിഷ്യരെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അയക്കുന്ന സമയത്ത് നൽകുന്ന ആഹ്വാനവും ഇതുതന്നെയാണ്. സമാധാനം ആശംസിക്കുക, നൽകുക, അനുഭവിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുക. അപ്രകാരം രാഷ്ട്രീയ പ്രവർത്തകരും സമാധാനത്തിനായുള്ള ദൈവീക പദ്ധതിയിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടവരാണ്. നല്ല രാഷ്ട്രീയത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായി പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് അധികാരമനോഭാവവും അധികാരം പിടിച്ചെടുക്കുവാനുള്ള ത്വരയുമാണ്. ജനസേവനത്തിന് അധികാരം കൂടിയേ തീരൂ എന്നുള്ള ചിന്ത തന്നെ തെറ്റാണെന്ന് പാപ്പ എടുത്തുകാണിക്കുന്നു. ഈ അധികാരമനോഭാവം ചൂഷണങ്ങളിലേക്കും അനീതിയിലേക്കും നയിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമായ അനുഭവങ്ങൾ തന്നെ ധാരാളം. അതിനാൽ തനിക്ക് എന്നുള്ള ചിന്തയിൽ നിന്നും നമുക്ക് എന്ന ചിന്തയിലേക്കുള്ള പരിവർത്തനമാണ് നല്ല രാഷ്ട്രീയത്തിന്റെ ലക്ഷണമെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷ ഉത്തരവാദിത്വമായി നിറവേറ്റുമ്പോൾ ലോകം മുഴുവൻ തന്റെ കുടുംബമാണെന്നുള്ള വിശാലമായ ചിന്തയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ കടക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. അനുകമ്പാർദ്രമായ ഉപവിയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതുമായ ഒരു രാഷ്ട്രീയമാണ് പാപ്പ വിഭാവനം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ഈ ആഹ്വാനം ഇന്ന് ലോകത്തിൽ നടപ്പിലാക്കുവാൻ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നതുപോലെ ക്രൈസ്തവർ നല്ല രാഷ്ട്രീയ മാതൃക നൽകുവാൻ നേതൃനിരയിലേക്ക് കടന്നുവരണം. ഇതിന് പാപ്പ ഈ നൂറ്റാണ്ടിന്റെ രക്തസാക്ഷിയെന്ന് അറിയപ്പെടുന്ന വിയറ്റ്നാം ഭരണകൂട ഭീകരതയുടെ ഇരയായ ആർച്ച് ബിഷപ്പ് വാൻത്വാന്റെ വാക്കുകൾ എടുത്തു പറയുന്നു. തന്റെ പങ്കിനെക്കുറിച്ച് അവബോധവും അഗാധമായ ബോധ്യവുമുള്ള രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. വിശ്വാസ്യത പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. സ്വന്തം താൽപര്യത്തിനല്ല പൊതുനന്മയ്ക്കുവേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. വിശ്വസ്തതയോടെ സ്ഥിരത പുലർത്തുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഐക്യം കൈവരിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. സമൂലമായ മാറ്റം കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധനായ രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. കേൾക്കുവാൻ ശ്രവിക്കുവാനറിയുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഭയപ്പെടാത്ത രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഇപ്രകാരം യേശുവിന്റെ അഷ്ടസൗഭാഗ്യങ്ങൾ പോലെ വൻത്വാൻ എടുത്തു കാണിക്കുന്ന നല്ല രാഷ്ട്രീയക്കാരന്റെ ലക്ഷണങ്ങൾ ഇന്നും ഏറെ വിലമതിക്കത്തക്കതാണെന്ന് പാപ്പ പറയുന്നു. ഇവിടെ നല്ല രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നേതൃനിരയിലേക്ക് അവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കടമയും പാപ്പ അടിവരിയിട്ട് പറയുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുവാനുള്ള രാഷ്ട്രീയക്കാരുടെ കടമയും പാപ്പ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ ഇന്ന് മനുഷ്യനെ ജനാധിപത്യ ആശയങ്ങളിൽ നിന്ന് പോലും അകറ്റുകയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ആധികാരികമായ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്രകാരം ഉന്മൂലനം ചെയ്യപ്പെടുന്നതിലൂടെ സമാധാനത്തിന് പോലും കോട്ടം തട്ടുന്നു. ഈയൊരു ശക്തമായ താക്കീത് പാപ്പ നൽകുന്നുണ്ട്.
പാരമ്പര്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ക്രമത്തിന് പോലും ഭംഗം വരുത്തുന്നു എന്നുള്ള മുന്നറിയിപ്പും പാപ്പ നൽകുന്നു. ഇപ്രകാരം നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് യുവജനങ്ങളെ ഉൾച്ചേർക്കണമെന്നും വിശ്വസ്തത ഉറപ്പുവരുത്തണമെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. യുവജനങ്ങൾ ഒരിക്കലും സമൂഹത്തിന്റെ സീമകളിൽ കഴിയേണ്ടവരല്ല, മറിച്ച് അവർ നേതൃനിരയിലേക്ക് കടന്നുവരുവാനുള്ള അവസരം ബാക്കിയുള്ളവർ നൽകണമെന്ന് പാപ്പ പറയുന്നുണ്ട്. അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സേവനം ചെയ്യുവാൻ അവരെ അനുവദിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള നിരവധി ആശയങ്ങൾക്ക് നിറം നൽകുവാൻ നമുക്ക് സാധിക്കുന്നതെന്നും പാപ്പ പറയുന്നു. എല്ലാവരും അവരുടേതായ സംഭാവനകൾ നൽകുമ്പോഴാണ് ഒരു പൊതുഭവനം അതിന്റെ എല്ലാ വശങ്ങളോടും കൂടി പണിതുയർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതുതന്നെയാണ് സമാധാന സംസ്ഥാപനത്തിന് നമുക്ക് നൽകുവാനുള്ള സംഭാവനയും. ഓരോരുത്തരും മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുക എന്ന വലിയ സന്ദേശമാണ് പാപ്പ നൽകുന്നത്. യുദ്ധങ്ങൾ ഒഴിവാക്കുവാനും ഭയം അകറ്റുവാനുമുള്ള രാഷ്ട്രീയക്കാരുടെ ചുമതലകളെയും പാപ്പ അടിവരയിട്ട് പറയുന്നുണ്ട്. ശക്തിയാൽ ഭയപ്പെടുത്തി നിർത്തുന്നതല്ല യഥാർത്ഥ സമാധാനം, മറിച്ച് മറ്റുള്ളവരുടെ അന്തസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് അവനെ ചേർത്ത് നിർത്തുന്നതാണെന്നും പാപ്പ പ്രത്യേകം അടിവരയിടുന്നു. ആയുധ ശേഖരണത്തിൽ ഒരുപക്ഷെ മറന്നുപോകുന്നതും ഈ സാഹോദര്യത്തിന്റെ പ്രാധാന്യമാണ്. കുടിയേറ്റക്കാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നാടിന്റെ തിന്മ അവർ വഴിയാണ് വരുന്നതെന്ന് പറയുന്ന രാഷ്ട്രീയവും യാഥാർത്ഥ്യമല്ല. ഇതിലേറെ വിഷമത അനുഭവിക്കുന്ന ദുർബല വിഭാഗം, പ്രത്യേകിച്ചും കുട്ടികൾ, അവരുടെ സംരക്ഷണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരിക്കണമെന്നും പാപ്പ പറയുന്നു. അവസാനം പാപ്പ സമാധാനത്തെക്കുറിച്ചുള്ള ബൃഹത് പദ്ധതി തയ്യാറാക്കുവാനുള്ള ആഹ്വാനം നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാക്കന്മാർ കാലാകാലങ്ങളായി നൽകുന്ന സമാധാന ആഹ്വാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മനുഷ്യരിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉയർന്നു വരുമ്പോൾ അതിന്മേലുള്ള കടമകൾ നിറവേറ്റുവാൻ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സമാധാനം വാസ്തവത്തിൽ മനുഷ്യരുടെ പരസ്പര ഉത്തരവാദിത്വത്തിലും പരസ്പര ആശ്രിതത്വത്തിലും അധിഷ്ഠിതമായ ഒരു മഹത്തായ രാഷ്ട്രീയ പദ്ധതിയുടെ ഫലമാണ്. അതിനാൽ ഈ സമാധാനം 3 തലങ്ങളിൽ കൈവരിക്കണമെന്നും പാപ്പ പറയുന്നു. സ്വന്തം ജീവിതത്തിലുള്ള സമാധാനം, മറ്റുള്ളവരുമായുള്ള സമാധാനം, സൃഷ്ടി ജാലവുമായുള്ള സമാധാനം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സൂസൻ പോളിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പളിൽ സംഗീതം പകർന്ന ഗാനം ആലപിക്കുന്നവർ ബോബി സേവ്യർ, ജീന ആൻഡപ്പൻ, ഷാരോൺ കെ മാത്യു, മീര മരിയ ലൈജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം 2019 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ ആസ്പദമാക്കിയ ചിന്തകളും കേൾക്കാം. വാർത്തകൾ. നിർധനരായ സഹോദരങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭോജനമൊരുക്കി ലിയോ 14 പാപ്പ. പാപ്പയുടെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വച്ച് റോം രൂപതയിലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന 200 വ്യക്തികൾക്കായി ജൂലൈ 11 ശനിയാഴ്ച ലിയോ 14 പാപ്പ വിരുന്നൊരുക്കുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. സ്നേഹത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും വലിയൊരു സാക്ഷ്യമായി എക്കാലവും മാറിയിട്ടുള്ളതാണ് പാപ്പായ്ക്കൊപ്പമുള്ള ഈ ഉച്ചഭക്ഷണ പരിപാടി. സൃഷ്ടിയുടെ സംരക്ഷണം പ്രത്യേക പ്രമേയമാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയോടെയാണ് വിരുന്ന് ആരംഭിക്കുന്നത്. തുടർന്ന് ബോർഗോ ലൗദാത്തോസിയിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള സന്ദർശനവും വിശ്രമവും നടക്കും. പരിപാടിയുടെ ഏറ്റവും പ്രധാന ഭാഗം ലിയോ 14 പാപ്പായോടൊപ്പമുള്ള ഉച്ചഭക്ഷണമാണ്. ദാരിദ്ര്യമനുഭവിക്കുന്നവർ, അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഈ വിരുന്നിൽ അതിഥികളായി എത്തുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ഉത്തരവാദിത്തപൂർണമായിരിക്കണം. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേരോ. നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തോടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു യുഗകാല പരിവർത്തനത്തിലൂടെയാണ് നാം ജീവിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 2026 ജൂലൈ 6-7 തീയതികളിൽ ജനീവയിൽ നടന്ന നിർമ്മിത ബുദ്ധിയുടെ ഭരണനിർവഹണത്തെക്കുറിച്ചുള്ള ആഗോള സംഭാഷണത്തിന്റെ ആദ്യ യോഗത്തിൽ ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. സമൂഹത്തിലെ ഈ മാറ്റങ്ങൾക്ക് അനുസരണം ആനുപാതികമായ ഒരു രാഷ്ട്രീയ പ്രതികരണം ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ പ്രതികരണം നിർമ്മിത ബുദ്ധിയെ തടസ്സപ്പെടുത്തുന്നതിന് അല്ലെന്നും മറിച്ച് എല്ലാ മനുഷ്യരുടെയും ദൈവം നൽകിയ അനിഷേധ്യമായ അന്തസ്സിനെയും പൊതുനന്മയെയും മാനിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരാശിയുടെയും സേവനത്തിനായി വിശാലമായ ഒരു ചക്രവാളത്തിലേക്ക് സാങ്കേതിക പുരോഗതി അർത്ഥവത്തായി നയിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കുടിവെള്ളവും ശുചിത്വവും മനുഷ്യന്റെ അവകാശമാണ് ഐക്യരാഷ്ട്രസഭയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം. സുസ്ഥിര വികസന ലക്ഷ്യത്തെക്കുറിച്ചും മറ്റ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായുള്ള അതിന്റെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുമുള്ള 2026 ഉന്നതതല രാഷ്ട്രീയ ഫോറം ചർച്ചയ്ക്കിടെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം പ്രസ്താവന നടത്തി. ജീവിക്കുവാനുള്ള അവകാശം പൂർണ്ണമായി ആസ്വദിക്കുന്നതിന് സുരക്ഷിതമായ കുടിവെള്ളവും ശുചിത്വവും ലഭ്യമാക്കേണ്ടത് ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. എന്നാൽ ഈ മേഖലയിൽ ഏറെ അസമത്വം നിലനിൽക്കുന്നുവെന്നും കോടിക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും സുരക്ഷിതവും വിശ്വസനീയവുമായ വെള്ളവും ശുചിത്വവും ലഭ്യമല്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രശ്നങ്ങൾ കേവലം വികസന വെല്ലുവിളി മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സിനെ ലംഘിക്കുന്ന സാഹചര്യവും ജീവന്റെ പവിത്രത സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെ അഭാവവുമാണെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ജലം ഒരു വിൽപ്പന ചരക്കോ ചൂഷണം ചെയ്യേണ്ട സാമ്പത്തിക വിഭവമോ അല്ല, മറിച്ച് അത് മുഴുവൻ മനുഷ്യകുടുംബത്തിനും ഏൽപ്പിക്കപ്പെട്ട ഒരു പൊതുനന്മയും പങ്കുവയ്ക്കേണ്ടുന്ന ദാനവുമാണെന്നും അതിനാൽ ഇതിന്റെ ലഭ്യതയിൽ തുല്യത, ഐക്യദാർഢ്യം, വർത്തമാന ഭാവി തലമുറകൾക്കുള്ള പരിഗണന എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. വികസ്വര രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. മ്യാൻമർ ആഭ്യന്തര യുദ്ധത്തിനിടയിലും പ്രത്യാശയുടെ കിരണമായി കലൈരൂപതയിൽ പുതിയ ഇടവക സ്ഥാപിതമായി. മ്യാൻമറിൽ കടുത്ത ആഭ്യന്തര യുദ്ധവും മാനുഷിക പ്രതിസന്ധികളും നിലനിൽക്കുന്ന വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ കലൈരൂപതയിൽ വിശുദ്ധ പാട്രിക്കിന്റെ നാമത്തിൽ പുതിയ ഇടവക സ്ഥാപിതമായി. ഈ പുതിയ ദേവാലയം ആരാധനയ്ക്കായി തുറന്നത് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസവും സന്തോഷവുമാണ് പ്രദാനം ചെയ്യുക. രൂപതാധ്യക്ഷൻ മോൺസിഞ്ഞോർ ഫെലിക്സ് ലിയാൻ കെൻ താങ്കിന്റെ അധ്യക്ഷതയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ 12 വൈദികരും 500+ വിശ്വാസികളും പങ്കെടുത്തു. ബുർക്കീന ഫാസോയിൽ ജിഹാദി ആക്രമണം, 22 പേർ കൊല്ലപ്പെട്ടു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബുർക്കീന ഫാസോയിലുണ്ടായ ജിഹാദി ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 14 സൈനികരും സൈന്യത്തെ സഹായിക്കുന്ന 7 സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലാണ് തുടർച്ചയായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഗ്രൂപ്പ് ഫോർ ദ സപ്പോർട്ട് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി 2019 ഫ്രാൻസിസ് പാപ്പ ലോക സമാധാന ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില ചിന്തകൾ നമുക്ക് ശ്രമിക്കാം.

നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തെ ഫ്രാൻസിസ് പാപ്പ നിർവചിക്കുന്നത് സമാധാനത്തിന്റെ സേവനം എന്നാണ്. ഈ നിർവചനത്തിന് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട്. പരസ്പരം മത്സരിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന സ്വജനപക്ഷപാതത്തിന്റെ അരങ്ങായി രാഷ്ട്രീയവും അതിന്റെ പ്രവർത്തകരും മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, സമാധാനം ഉരുവാക്കുവാൻ സേവനം നൽകുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകരെന്ന്. ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ടിൽ എടുത്തു പറയുന്ന ഒരു വസ്തുതയുണ്ട്. വെറുതെ ഒരു രാഷ്ട്രീയം എന്നല്ല പറയുക, മറിച്ച് നല്ല രാഷ്ട്രീയം എന്നുള്ളതാണ്. ഇത് ഒരു വെല്ലുവിളി ഉണർത്തുന്ന ആഹ്വാനമാണ്. ഒരുപക്ഷെ നല്ല രാഷ്ട്രീയം ഇന്ന് അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. പട്ടിണി മരണങ്ങളും ആത്മഹത്യകളും യുദ്ധഭീകരതയുമെല്ലാം സാധാരണക്കാരായ ജനതയെ ഏറെ ദുരിതത്തിലാഴ്ത്തുമ്പോൾ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ട് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും യുദ്ധം ചെയ്യുവാൻ മുന്നണിയിൽ തന്റെ ജനത്തെ പറഞ്ഞുവിട്ടിട്ട് മരണപ്പെട്ടവരുടെ കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ട് സന്തോഷിക്കുന്ന രാഷ്ട്രീയത്തെയാണ് പാപ്പ വെല്ലുവിളിക്കുന്നത്. എന്നാൽ വേദനയുടെ നടുവിൽ മനുഷ്യന്റെ രോദനം ശ്രവിക്കുവാനും മുകളിൽ നിന്ന് ആജ്ഞാപിക്കാതെ താഴെ മനുഷ്യന്റെ അരികിലായിരുന്നുകൊണ്ട് അവന്റെ കണ്ണു തുടയ്ക്കുവാനും അപ്രകാരം ആശ്വാസം പകരുവാനുമുള്ള രാഷ്ട്രീയത്തിനാണ് പാപ്പ ആഹ്വാനം നൽകുന്നത്. പാപ്പായുടെ സന്ദേശം ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാന ആശംസയോടെയാണ്. ഈ ഭവനത്തിന് സമാധാനം. കുടുംബത്തിനുള്ള പാപ്പായുടെ സമാധാന ആശംസയ്ക്ക് വളരെ വിശാലമായ ഒരു അർത്ഥതലമുണ്ട്. കാരണം ഇതൊരാഹ്വാനം കൂടിയാണ്. തങ്ങളിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് മറ്റുള്ളവരുമായി ചേർന്ന് അതിർവരമ്പുകളില്ലാത്ത കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതുവഴിയായി സമാധാനത്തിന്റെ നന്മ അനുഭവിക്കുക. രാഷ്ട്രീയ കക്ഷികൾ ഇപ്രകാരം വാക്കുകളിൽ മാത്രം കുടുംബ കൂട്ടായ്മകൾ നടത്താതെ എല്ലാവരെയും ചേർത്തു നിർത്തുവാനും എല്ലാവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും മുന്നിട്ടിറങ്ങണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. യേശു തന്റെ ശിഷ്യരെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അയക്കുന്ന സമയത്ത് നൽകുന്ന ആഹ്വാനവും ഇതുതന്നെയാണ്. സമാധാനം ആശംസിക്കുക, നൽകുക, അനുഭവിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുക. അപ്രകാരം രാഷ്ട്രീയ പ്രവർത്തകരും സമാധാനത്തിനായുള്ള ദൈവീക പദ്ധതിയിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടവരാണ്. നല്ല രാഷ്ട്രീയത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായി പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് അധികാരമനോഭാവവും അധികാരം പിടിച്ചെടുക്കുവാനുള്ള ത്വരയുമാണ്. ജനസേവനത്തിന് അധികാരം കൂടിയേ തീരൂ എന്നുള്ള ചിന്ത തന്നെ തെറ്റാണെന്ന് പാപ്പ എടുത്തു കാണിക്കുന്നു. ഈ അധികാരമനോഭാവം ചൂഷണങ്ങളിലേക്കും അനീതിയിലേക്കും നയിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമായ അനുഭവങ്ങൾ തന്നെ ധാരാളം. അതിനാൽ തനിക്ക് എന്നുള്ള ചിന്തയിൽ നിന്നും നമുക്ക് എന്ന ചിന്തയിലേക്കുള്ള പരിവർത്തനമാണ് നല്ല രാഷ്ട്രീയത്തിന്റെ ലക്ഷണമെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷ ഉത്തരവാദിത്വമായി നിറവേറ്റുമ്പോൾ ലോകം മുഴുവൻ തന്റെ കുടുംബമാണെന്നുള്ള വിശാലമായ ചിന്തയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ കടക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. അനുകമ്പാർദ്രമായ ഉപവിയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതുമായ ഒരു രാഷ്ട്രീയമാണ് പാപ്പ വിഭാവനം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ഈ ആഹ്വാനം ഇന്ന് ലോകത്തിൽ നടപ്പിലാക്കുവാൻ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നതുപോലെ ക്രൈസ്തവർ നല്ല രാഷ്ട്രീയ മാതൃക നൽകുവാൻ നേതൃനിരയിലേക്ക് കടന്നുവരണം. ഇതിന് പാപ്പ ഈ നൂറ്റാണ്ടിന്റെ രക്തസാക്ഷിയെന്ന് അറിയപ്പെടുന്ന വിയറ്റ്നാം ഭരണകൂട ഭീകരതയുടെ ഇരയായ ആർച്ച് ബിഷപ്പ് വാൻത്വാന്റെ വാക്കുകൾ എടുത്തു പറയുന്നു. തന്റെ പങ്കിനെക്കുറിച്ച് അവബോധവും അഗാധമായ ബോധ്യവുമുള്ള രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. വിശ്വാസ്യത പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. സ്വന്തം താൽപര്യത്തിനല്ല പൊതുനന്മയ്ക്കുവേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. വിശ്വസ്തതയോടെ സ്ഥിരത പുലർത്തുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഐക്യം കൈവരിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. സമൂലമായ മാറ്റം കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധനായ രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. കേൾക്കുവാൻ ശ്രവിക്കുവാനറിയുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഭയപ്പെടാത്ത രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഇപ്രകാരം യേശുവിന്റെ അഷ്ടസൗഭാഗ്യങ്ങൾ പോലെ വൻത്വാൻ എടുത്തു കാണിക്കുന്ന നല്ല രാഷ്ട്രീയക്കാരന്റെ ലക്ഷണങ്ങൾ ഇന്നും ഏറെ വിലമതിക്കത്തക്കതാണെന്ന് പാപ്പ പറയുന്നു. ഇവിടെ നല്ല രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നേതൃനിരയിലേക്ക് അവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കടമയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുവാനുള്ള രാഷ്ട്രീയക്കാരുടെ കടമയും പാപ്പ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ ഇന്ന് മനുഷ്യനെ ജനാധിപത്യ ആശയങ്ങളിൽ നിന്ന് പോലും അകറ്റുകയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ആധികാരികമായ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്രകാരം ഉന്മൂലനം ചെയ്യപ്പെടുന്നതിലൂടെ സമാധാനത്തിന് പോലും കോട്ടം തട്ടുന്നു. ഈയൊരു ശക്തമായ താക്കീത് പാപ്പ നൽകുന്നുണ്ട്.
പാരമ്പര്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ക്രമത്തിന് പോലും ഭംഗം വരുത്തുന്നു എന്നുള്ള മുന്നറിയിപ്പും പാപ്പ നൽകുന്നു. ഇപ്രകാരം നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് യുവജനങ്ങളെ ഉൾച്ചേർക്കണമെന്നും വിശ്വസ്തത ഉറപ്പുവരുത്തണമെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. യുവജനങ്ങൾ ഒരിക്കലും സമൂഹത്തിന്റെ സീമകളിൽ കഴിയേണ്ടവരല്ല, മറിച്ച് അവർ നേതൃനിരയിലേക്ക് കടന്നുവരുവാനുള്ള അവസരം ബാക്കിയുള്ളവർ നൽകണമെന്ന് പാപ്പ പറയുന്നുണ്ട്. അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സേവനം ചെയ്യുവാൻ അവരെ അനുവദിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള നിരവധി ആശയങ്ങൾക്ക് നിറം നൽകുവാൻ നമുക്ക് സാധിക്കുന്നതെന്നും പാപ്പ പറയുന്നു. എല്ലാവരും അവരുടേതായ സംഭാവനകൾ നൽകുമ്പോഴാണ് ഒരു പൊതുഭവനം അതിന്റെ എല്ലാ വശങ്ങളോടും കൂടി പണിതുയർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതുതന്നെയാണ് സമാധാന സംസ്ഥാപനത്തിന് നമുക്ക് നൽകുവാനുള്ള സംഭാവനയും. ഓരോരുത്തരും മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുക എന്ന വലിയ സന്ദേശമാണ് പാപ്പ നൽകുന്നത്. യുദ്ധങ്ങൾ ഒഴിവാക്കുവാനും ഭയം അകറ്റുവാനുമുള്ള രാഷ്ട്രീയക്കാരുടെ ചുമതലകളെയും പാപ്പ അടിവരയിട്ട് പറയുന്നുണ്ട്. ശക്തിയാൽ ഭയപ്പെടുത്തി നിർത്തുന്നതല്ല യഥാർത്ഥ സമാധാനം, മറിച്ച് മറ്റുള്ളവരുടെ അന്തസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് അവനെ ചേർത്ത് നിർത്തുന്നതാണെന്നും പാപ്പ പ്രത്യേകം അടിവരയിടുന്നു. ആയുധ ശേഖരണത്തിൽ ഒരുപക്ഷെ മറന്നുപോകുന്നതും ഈ സാഹോദര്യത്തിന്റെ പ്രാധാന്യമാണ്. കുടിയേറ്റക്കാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നാടിന്റെ തിന്മ അവർ വഴിയാണ് വരുന്നതെന്ന് പറയുന്ന രാഷ്ട്രീയവും യാഥാർത്ഥ്യമല്ല. ഇതിലേറെ വിഷമത അനുഭവിക്കുന്ന ദുർബല വിഭാഗം, പ്രത്യേകിച്ചും കുട്ടികൾ, അവരുടെ സംരക്ഷണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരിക്കണമെന്നും പാപ്പ പറയുന്നു. അവസാനം പാപ്പ സമാധാനത്തെക്കുറിച്ചുള്ള ബൃഹത് പദ്ധതി തയ്യാറാക്കുവാനുള്ള ആഹ്വാനം നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാക്കന്മാർ കാലാകാലങ്ങളായി നൽകുന്ന സമാധാന ആഹ്വാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മനുഷ്യരിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉയർന്നു വരുമ്പോൾ അതിന്മേലുള്ള കടമകൾ നിറവേറ്റുവാൻ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സമാധാനം വാസ്തവത്തിൽ മനുഷ്യരുടെ പരസ്പര ഉത്തരവാദിത്വത്തിലും പരസ്പര ആശ്രിതത്വത്തിലും അധിഷ്ഠിതമായ ഒരു മഹത്തായ രാഷ്ട്രീയ പദ്ധതിയുടെ ഫലമാണ്. അതിനാൽ ഈ സമാധാനം 3 തലങ്ങളിൽ കൈവരിക്കണമെന്നും പാപ്പ പറയുന്നു. സ്വന്തം ജീവിതത്തിലുള്ള സമാധാനം, മറ്റുള്ളവരുമായുള്ള സമാധാനം, സൃഷ്ടി ജാലവുമായുള്ള സമാധാനം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സൂസൻ പോളിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പളിൽ സംഗീതം പകർന്ന ഗാനം ആലപിക്കുന്നവർ ബോബി സേവ്യർ, ജീന ആൻഡപ്പൻ, ഷാരോൺ കെ മാത്യു, മീര മരിയ ലൈജു.